0: ലൂസ് കപ്പാൽ ദേവത് പല്ലിയോണെ കലഹമീസ് ബോൺജു ബോൺജു എം ദർവാസൻ കൊണ്ട നിക്കലും കോംപ്റ്റിറ്റ് ദ്വാര ദിനൽ ക്യാമ്പിംഗ് ട്രിപ്പും സമ്മല വിൻടൈറ്റ് ഫ്രം കുമസ് ഹബി ആൽ ദാനൽ വീക്കെൻഡ് സാലി അല ടെംപ് മതൻ ഫിദർ ലഹ കുണ്ട സക്തൈ ഫം ഫത്തി സിപ്ത തി മാർക്ക ലഹ കുണ്ട ഫി റെഹ്ത ഷ ഫോർത്ത സെറ്റ ആ നല്ല റൗട്ട് നോ ജെ വൺ കപ്പിറൈന സ ഫ്ലാഷ് യസ് പോസ്റ്റ് ദാനൽ യൂറോപ്യൻ വാച്ച് പാർട്ടി എം സർട്ട് കോംപ്റ്റിറ്റ് ദ്വാര ദിനൽ ക്യാമ്പിംഗ് ട്രിപ്പ് ഫോർത്ത നുതി ഓഹ്ര ബിസ്
1: With Satariano, Mr. Riley, Coca-Cola, and Topsy Veggie Sticks. Weekdays, 3 till 7. On Bay. Casino Malta, St. George's Bay, St. Julian's. See it, feel it, design it. Come and experience our new kitchen displays, now at Oxford House. Schedule an appointment online today. Oxford House.
2: May offers at Miracle Foods. Qualico Southern Fried Spicy Chicken Strips, 1 kilo at €5.98 per packet. Mini Lamb Koftas, now at €8.49 per kilo. Plus, this May, when you spend €60 or more, get a free packet of Farm Frit's finest straight-cut fries. Miracle Foods, where great quality meets great value.
1: Outdoor essentials, sorted. Beach toys, camping gear, Talira has it all. Talira, always worth it.
3: Craving something bold? Meet the King Selection Sweet and Smoky. Flame-grilled 150-gram beef or tender crisp chicken stacked with bacon, cheese, fresh onions and rucola. All topped with our signature sweet and smoky sauce. Hunger hits? We've got you. Grab it in-store, drive-through or delivered. Now for a limited time. Burger King, have it your way.
4: With MeDirect, you have the power to make investments in the palm of your hand. Our app makes it easy and there are no extra fees. Find out more on our app or from our experts. Visit medirect.com.mt. MeDirect Bank Malta PLC C34125 is regulated by the Malta Financial Services Authority and is licensed to undertake the business of investment services under the Investment Services Act.
5: The fight for Earthrealm has begun.
6: Danny Cage, you have been chosen for Malta combat.
5: In a no-holds-barred battle against Shao Kahn, a tyrant threatening total destruction. One realm, one chance, no mercy.
7: Johnny would definitely die.
5: Mortal Kombat 2, now showing at Eden Cinemas.
3: Private karaoke rooms, over 22,000 songs, food and drinks delivered straight to your booth. That's Bay Karaoke at the Eden, where the night is always yours. Visit theeden.mt.
1: You're listening to David Malia, 10 till 1 with Miracle Foods, where great quality meets great value.